0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ ആറ്റുവാശേരി മോഹനൻ പിള്ള അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ശ്രീ കെ സി വിവേക്, മൃദംഗം ശ്രീ ആലുവ ഗോപാലകൃഷ്ണൻ, ഖടം ശ്രീ വൈക്കം എൻ ഗോപാലകൃഷ്ണൻ. മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ആദ്യം നാട്ടരാഗത്തിൽ പാഹി ശൗരേ എന്നാരംഭിക്കുന്നു രൂപക താളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic Classical Music Concert by Shri Aattuvasheri Mohanan Pillai. He is accompanied on the violin by Shri K.C. Vivek. On the mridangam,

0: വിഭവ് എന്നാരംഭിക്കുന്നു രാഗം ആരഭി ആദ്യ താളം.
1: നെക്സ്റ്റ് ഇസ് ശ്രീ രമണ വിഭോ ഇൻ ദ രാഗ് ആരഭി സെറ്റ് ടു ആദിതാൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ ആറ്റുവാശ്ശേരി മോഹനൻ പിള്ള അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ ശ്രീ KC വിവേക്, മൃദംഗം ശ്രീ ആലുവ ഗോപാലകൃഷ്ണൻ, ഖടം ശ്രീ വൈക്കം എൻ ഗോപാലകൃഷ്ണൻ. ഇനി രീതി ഗവള രാഗത്തിൽ പരിപാലയമാം എന്നാരംഭിക്കുന്നു രൂപകതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Music Concert by Sri Attuvasheri Mohanan Pillai. He is

0: അവസാനമായി കാമവർദ്ധനീ രാഗത്തിൽ സരോരുഹാസന ജായേ എന്ന കൃതികൾക്കാം ആദ്യ താളം.
1: ശ്രീ ആറ്റുവാശ്ശേരി മോഹനൻ പിള്ളെ കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസേർട്ട് വിത്ത് സരോരുഹാസന ജായേ ഇൻ ദ രാഗ് കാമവർദ്ധനീ സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ ആറ്റുവാശേരി മോഹനൻപിള്ള അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ശ്രീ കെ സി വിവേക്. മൃദംഗം ശ്രീ ആലുവ ഗോപാലകൃഷ്ണൻ. ഖടം ശ്രീ വൈക്കം എൻ ഗോപാലകൃഷ്ണൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വിൽ ലിസണിംഗ് ടു കർണാടക ക്ലാസിക്കൽ മ്യൂസിക് കോൺസേർട്ട് ബൈ ശ്രീ ആറ്റുവാശേരി മോഹനൻ പിള്ളെ. അക്കമ്പനിയിങ് ആർട്ടിസ്റ്റ് വേർ ശ്രീ കെ സി വിവേക് ഓൺ ദ വയലിൻ, ശ്രീ ആലുവ ഗോപാലകൃഷ്ണൻ ഓൺ ദ മൃദംഗം, ആൻഡ് ശ്രീ വൈക്കം എൻ ഗോപാലകൃഷ്ണൻ ഓൺ ദ ഘട്ടം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം ഫോർ രാഗം 24/7 DTH, anytime, Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഡോക്ടർ പി ആർ രതീഷ് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ കിള്ളിക്കുറിശി മംഗലം ശ്രീ ഇ പി രമേശ്, മൃദംഗം ശ്രീ കെ എം എസ് മണി, ഖടം ശ്രീ പി വി നാരായണൻ. ആദ്യം സാഗര ശയന വിഭവ് എന്നാരംഭിക്കുന്നു. രാഗം ഭാഗ്യശ്രീ, ആദിതാളം എം ഡി രാമനാഥൻ രചിച്ചത്.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic Classical Music Concert by Dr. P. R. Ratish.

0: എം ടി രാമനാഥൻ രചിച്ച സാഗര ശയന വിഭവ് എന്ന കൃതിയാണ് കേട്ടത്. രാഗം ഭാഗ്യശ്രീ, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് എം ഡി രാമനാഥൻ, സാഗര ശയന വിഭോ, ഇൻ ദ രാഗ് ഭാഗ്യശ്രീ, സെറ്റ് ടു ആദിതാൾ.
0: ഇനി ഹംസാനന്ദി രാഗത്തിൽ പാഹി ജഗത് ജനനി എന്നാരംഭിക്കുന്നു ആദിതാളം, മഹാരാജ സ്വാതി തിരുനാൾ രചിച്ചത്.
1: Continuing his Carnatic classical music concert, he will now present a composition of Maharaja Swadhi Thirunal, Pahi Jagat Janani, in the rag Hamsanandi, set to Adithal.

0: മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച പാഹി ജഗത് ജനനി എന്ന കൃതിയാണ് കേട്ടത്. രാഗം ഹംസാനന്ദി, ആദിതാളം.
1: യു വിൽ ലിസണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, പാഹി ജഗത് ജനനി ഇൻ ദ രാഗ് ഹംസാനന്ദി, സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി കരുണൈ ദൈവമേ എന്നാരംഭിക്കുന്നു രാഗം സിന്ധു ഭൈരവി, ആദിതാളം മധുരൈ ടി ശ്രീനിവാസൻ രചിച്ചത്.
1: Next is a composition of Madhuri T. Srinivasan, Karunai Deivame, in the rag Sindhu Bhairavi, set to Adithaal.

0: മധുരൈ ടി ശ്രീനിവാസൻ രചിച്ച കരുണൈ ദൈവമേ എന്ന കൃതിയാണ് കേട്ടത്. രാഗം സിന്ധുഭൈരവി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് മധുരൈ ടി ശ്രീനിവാസൻ, കരുണൈ ദൈവമേ. ഇൻ ദ രാഗ് സിന്ധുഭൈരവി, സെറ്റ് ടു ആദിതാൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ പി ആർ രതീഷ് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ കിള്ളിക്കുറിശി മംഗലം ശ്രീ ഇ പി രമേശ്, മൃദംഗം ശ്രീ കെ എം എസ് മണി, ഖടം ശ്രീ പി വി നാരായണൻ. ഇനി ശ്രീകൃഷ്ണം ഭജമാനസ എന്നാരംഭിക്കുന്നു രാഗം ഹനുമത്തോടി, ആദിതാളം മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Music Concert by Dr. P. R. Ratish. He is accompanied on the violin by Killi Kurushi Mangalam Shri E. P. Ramesh, on the Mridangam by Shri K. M. S. Mani, and on the Ghatam by Shri P. V. Narayanan. Next is a composition of Muthuswami Deekshithar, Shri Krishnam Bhajamanasa, in the Raag Hanumathodi, set to Adithaal.

0: ശ്രീകൃഷ്ണം ഭജ മാനസ എന്ന കൃതിയാണ് കേട്ടത്. രാഗം ഹനുമത്തോടി, ആദിതാളം മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ചത്.
1: യു ആർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, ശ്രീകൃഷ്ണം ഭജ മാനസ ഇൻ ദ രാഗ് ഹനുമത്തോടി സെറ്റ് ടു ആദിതാൾ.
0: അവസാനമായി മധുവന്തി രാഗത്തിൽ ജയദേവ അഷ്ടപതി കേൾക്കാം, ആദിതാളം.
1: ഡോക്ടർ പി ആർ രതീഷ് കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസേർട്ട് വിത്ത് അഷ്ടപതി ഓഫ് ജയദേവ ഇൻ ദ രാഗ് മധുവന്തി സെറ്റ് ടു ആദിതാൾ.

0: മധുവന്തി രാഗത്തിൽ ജയദേവ അഷ്ടപതിയാണ് കേട്ടത്. ആദ്യ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു അഷ്ടപതി ഓഫ് ജയദേവ ഇൻ ദി രാഗ് മധുവന്തി സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ പി ആർ രതീഷ് അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ കിള്ളിക്കുറിശിമംഗലം ശ്രീ ഇ പി രമേശ്. മൃദംഗം ശ്രീ കെ എം എസ് മണി. ഖടം ശ്രീ പി വി നാരായണൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You were listening to Carnatic Classical Music Concert by Dr. P. R. Rathish. Accompanying artists were Killikurishimangalam Shri E. P. Ramesh on the violin, Shri K. M. S. Mani on the mridangam, and Shri P. V. Narayanan on the ghatam. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

ആനന്ദരൂപ ഹരേ. രാഗം പന്തുവരാളി, മിശ്ര ചാപ്പുതാളം, കുട്ടിക്കുഞ്ഞു തങ്കച്ചി കൃതി. നെക്സ്റ്റ് ഈസ് ആനന്ദരൂപ ഹരേ ഇൻ രാഗ പന്തുവരാളി സെറ്റു മിശ്ര ചാപ്പുതാള, കമ്പോസ്ഡ് ബൈ കുട്ടിക്കുഞ്ഞു തങ്കച്ചി.

അടുത്തത് നാഥനാമക്രിയ രാഗത്തിൽ ഇരയമ്മൻ തമ്പി കൃതി ഖണ്ഡചാപ്പ് താളം ആരോടു ചൊൽവേനെ. നെക്സ്റ്റ് ഈസ് അ കമ്പോസ്.

അഭിരാം ഉണ്ണിയുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആനന്ദ് ജയറാം വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ അഭിരാം ഉണ്ണി. ഹി ഈസ് അക്കമ്പനീഡ് ബൈ ആനന്ദ് ജയറാം ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം. അടുത്തത് സുനാദ വിനോദിനി രാഗത്തിൽ ദേവാദിദേവ എന്നാരംഭിക്കുന്നു. ആദിതാളം മൈസൂർ വാസുദേവാചാർ കൃതി. നെക്സ്റ്റ് ഈസ് എ കമ്പോസിഷൻ ബൈ മൈസൂർ വാസുദേവാചാർ ഇൻ രാഗ സുനാദ വിനോദിനി സെറ്റു ആദിതാളം ദേവാദിദേവ.

ദേവി പാവനെ, രാഗം സാവേരി, ആദിതാളം, സ്വാതി തിരുനാൾ കൃതി. നെക്സ്റ്റ് ഈസ് ദേവി പാവനെ ഇൻ രാഗ സാവേരി.

അടുത്തത് യമൻ കല്യാണി രാഗത്തിൽ സ്വാതി തിരുനാൾ കൃതി മിശ്ര ചാപ്പുതാളം ആജായേ. നെക്സ്റ്റ് ഈസ് എ കമ്പോസിഷൻ ബൈ സ്വാതി തിരുനാൾ ഇൻ ദ രാഗ യമൻ കല്യാണി സെറ്റു മിശ്ര ചാപ്പുതാളം ആജായേ.

0: അഭിരാം ഉണ്ണിയുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആനന്ദ് ജയറാം വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ അഭിരാം ഉണ്ണി. ഹി വാസ് അക്കംപനീഡ് ബൈ ആനന്ദ് ജയറാം ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.